ജന്തു സ്വാർസിഗാരയ ബാർ വ്യവസ്ഥ തുജ പ്യാരേ ദൂത് വൃദ്ധ പ്യാവു പ്രസാക് സേന ഇഹു നിർഗുണ ഗുണ കഛു ന ബുജൈ ജയ പ്രസാദ ധാരു ഉപർ സുഖ ബസൈ.